സംഘ സർവധാനഗമ നാനക സാധക സംഘ സഫല ജനമ സാധക സംഘ നൈകഷകാൽ ദർശന പേടത ഹോത നിഹാൽ സാധക സംഘ കലുക്കത ഹരായ സാധക സംഘ നർക്ക് പര ഹരായ സാധക സംഘ ഇഹ ഉഹാ സുവേല്ലാ സാധ സംഘ ബിച്ഛരതർ ബില്ലാ ജോച്ഛായ സ്വൈ ഫല പാവായ സാധക സംഘ നാം വ്യർത്ഥാ ജാപയ പാരബ്രഹ്മ സാധരത ബസയ നാനകുതിരായ സാധ സുന്ദരസായ സാധക സംഘ സുനോഹർ നാവു സാ സംഘ ഹർക്കേ ഗുണ ഗാവു സാധക സംഘ മന്തേ ബിസരായ സാ സംഘ സർപർ നിസ്തരായ സാധക സംഘ ലഗേ ബ്ര മീഠാ സാധു ഗ സംഘ ഘട്ട ഡിഠാ സാ സംഘ ഭയാ ഗ്യാ ഗാരി സാ സംഘത ഭൈ ഹമാരി സാധക

ജലാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്രയ നിരാശ്ര